ഓൾ ഇന്ത്യ റേഡിയോ ഗ്രാമോ മൈക്ക് 5 o'clock 15 seconds 16 seconds ഓക്കെ ടൈമിംഗ് കറക്റ്റ് ഓക്കെ ഓണസ് സിഗ്നൽ ത്രൂ ഇതാ ഉങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് കുലച്ച കുത്ത്.